0: അര കൂട്ടം മെസ്സുവാക അര കൂട്ടം മെസ്സുവാക അര കൂട്ടം മെസ്സുവാക
1: अभी भी एक घूंट बाकी है।